അമോല ഭയമുല്ലാസമായേ അമോല കർമ്മമുള ദീവാണ് അമോല തോളമുല പുറവാണ് അമോല ബക്ഷീസ് മുല നീസാണ് അമോല കർമ്മമുല പുറമാണ് അമുല്ലോ മുല്ല ആഖനായി ആഖാഗ്രഹിലായി ആഖ വീത് പാട് പുറാണ് ആഖ പടേ കരവഖയാണ് ആഖ ഹേ ബ്രഹ്മ അഖ എന്ത് ആഖ ഹേ ഗോപിത ഗോവിന്ദ് ആഖ ഈശ്വര ആഖ സദ് ആഖ ഹേ ഗീത ഗീത ബുദ്ധ ആഖ ഹേ

ദുഃഖ പഞ്ചന പൂർണ കൃപാല സിമര സിമര നാം ബാരംബാര നാനക് ജീ കാ ഇഹ ആധാര ഉത്തമ ശ്ലോക സാധ കേ ബചന അമലീ കലാല ഏ രത്ന സന്ത കമാവത് ഹോ ദോദാര आप तरह लोक का निस्तार सफल जीवन सफलता का संग जाके मन लागा हर रंग जय जय शब्द अनाहद वाजे सुन सुन रंग